0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മധുരൈ സോമസുന്ദരം അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. രാമനാഥപുരം എം എൻ ഗണേശപിള്ള വയലിൻ, തിരുവാരൂർ പി ഭക്തവത്സലം മൃദംഗം, മായവരം ജി സോമസുന്ദരം ഗെഞ്ചിറ, പുതുക്കോട്ടൈ എസ് മഹാദേവൻ മുഖർശംഖ്. ആദ്യം മഹാഗണേശം എന്ന കൃതി കേൾക്കാം. രാഗം ശുദ്ധധന്യാസി, ആദിതാളം ചിറ്റൂർ സുബ്രഹ്മണ്യപിള്ള കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Madurai Somasundaram. He is accompanied on the violin by Ramanathapuram M.N. Ganeshapillai, on the Mridangam by Thiruvarur P. Bhaktavalsalam, on the Ganjira by Mayavaram G. Somasundaram, and on the Morsing by Pudukote S. Mahadevan. He begins his Carnatic Classical Music Concert with a composition of Chittur Subramanipillai, Mahaganesham, Indiraag, Shuddha Danyasi, set to Aditaal.

0: ഇനി ദേവാദിദേവ എന്ന കൃതി കേൾക്കാം. രാഗം സിന്ധുരാമക്രിയ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his Carnatic classical music concert, he will now present a composition of Saint Thyagaraja, Devadideva, in the rag Sindhu Ramakriya, set to Aditaal.

0: അടുത്തതായി കല്യാണി രാഗത്തിൽ ഭൂലോക കുമാരി എന്ന കൃതി കേൾക്കാം, മിശ്ര ചാപ്പത്താളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഭൂലോക കുമാരി. ഇൻ ദ രാഗ് കല്യാണി, സെറ്റ് ടു മിശ്ര ചാപ്പത്താൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരൈ സോമസുന്ദരം അവതരിപ്പിച്ച സംഗീത കച്ചേരി. രാമനാഥപുരം MN ഗണേശപിള്ള വയലിൻ, തിരുവാരൂർ പി ഭക്തവത്സലം മൃദംഗം, മായവരം ജി സോമസുന്ദരം ഗെഞ്ചിറ, പുതുക്കോട്ടൈ എസ് മഹാദേവൻ മുഖർശംഖ്. ഇനി യമുന കല്യാണി രാഗത്തിൽ കൃഷ്ണഗാനം എന്ന കൃതി കേൾക്കാം ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by Madurai Somasundaram. He is accompanied on the violin by Ramanathapuram MN Ganeshapilla, on the mridangam by Tiruvarur P Bhaktavalsalam, on the ganjira by Mayavaram G Somasundaram, and on the morsing by Pudukottai S Mahadevan. Next is Krishna Ganam in the rag Yamuna Kalyani, set to Aditaal.

0: അടുത്തതായി രേവതി രാഗത്തിൽ നന്നു ബ്രോവു അമ്മ എന്ന കൃതി കേൾക്കാം. രാഗം രേവതി, ആദിതാളം ആദിശേഷയ്യ രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ആദിശേഷയ്യ. നന്നു ബ്രോവു അമ്മ ഇൻ ദ രാഗ് രേവതി സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി മാതാ പരാശക്തി എന്നാരംഭിക്കുന്ന രാഗമാലിക ശ്ലോകം കേൾക്കാം. തുടർന്ന് മഹാകവി സുബ്രഹ്മണ്യ ഭാരതി രചിച്ച കൃതി കേൾക്കാം.
1: മധുരൈ സോമസുന്ദരം കൺക്ലൂഡ്സ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് രാഗമാലിക ശ്ലോക മാതാ പരാശക്തി ഫോളോഡ് ബൈ എ കോമ്പോസിഷൻ ഓഫ് മഹാകവി സുബ്രഹ്മണ്യ ഭാരതി.

0: ഇതുവരെ കേട്ടത് മധുരൈ സോമസുന്ദരം അവതരിപ്പിച്ച സംഗീത കച്ചേരി. രാമനാഥപുരം എം എൻ ഗണേശപിള്ള വയലിൻ, തിരുവാരൂർ പി ഭക്തവത്സലം മൃദംഗം, മായവരം ജി സോമസുന്ദരം ഗെഞ്ചിറ, പുതുക്കോട്ടൈ എസ് മഹാദേവൻ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് ബൈ മധുരൈ സോമസുന്ദരം. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ രാമനാഥപുരം MN ഗണേശപിള്ളി ഓൺ ദ വയലിൻ, തിരുവാരൂർ പി ഭക്തവത്സലം ഓൺ ദ മൃദംഗം, മായവരം ജി സോമസുന്ദരം ഓൺ ദ ഗാഞ്ചിറ, ആൻഡ് പുതുക്കോട്ടെ എസ് മഹാദേവൻ ഓൺ ദ മോർസിംഗ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: യു ഹാവ് ജസ്റ്റ് ലിസൺ ടു എ ത്യാഗരാജ കൃതി ലളിതേ ശ്രീ പ്രവൃദ്ധേ ഇൻ രാഗ് ഭൈരവി സെറ്റു ആദിതാൾ.
1: മീരിന്തവരക്കു ലളിതേ ശ്രീ പ്രവൃദ്ധേ ഭൈരവി രാഗം ആദിതാളം ത്യാഗരാജ സ്വാമി വാരി കീർത്തന విన్నారు.
0: നൌ ലിസൺ ടു എ സുദ്ധാനന്ദ ഭാരതി കൃതി അരവിന്ദ ലോചന ഇൻ രാഗ് നീതിമതി സെറ്റു ആദിതാൾ.
1: ഇപ്പോഴു അരവിന്ദ ലോചന നീതിമതി രാഗം ആദിതാളം സുദ്ധാനന്ദ ഭാരതി വാരി രചന വിന്നാരു.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കെ എസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഖടം. ആദ്യം നാട്ടരാഗത്തിൽ സരസീരു ഹാസന പ്രിയെ എന്ന കൃതി കേൾക്കാം. ആദിതാളം പുലിയൂർ ദൊരൈസ്വാമി അയ്യർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical flute recital by K. S. Gopalakrishnan. He is accompanied on the violin by A. L. Manjula Rajesh, on the mridangam by Mavelikkira R. V. Rajesh, and on the ghatam by Thiruvananthapuram V. Karthikeyan. He begins his Carnatic classical flute recital with a composition of Puliyoor Dwaraiswamy Aiyar, Sarasiru Hasana Priye, in the rag Nata, set to Aditaal.

0: ഇനി രീതിഗവളാരാഗത്തിൽ ജനനി നിന്നുവിന എന്ന കൃതികൾക്കാം മിശ്രചാപ്പത്താളം സുബ്ബരായ ശാസ്ത്രി രചിച്ചത്.
1: Continuing his flute recital, he will now present a composition of Subbaraya Shastri, Janani Ninnuvina. In the rag, Riti Gaula, set to Mishra Chapatal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് KS ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. AL മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര RV രാജേഷ് മൃദംഗം, തിരുവനന്തപുരം V കാർത്തികേയൻ ഖടം. അവസാനമായി പൂർവി കല്യാണി രാഗത്തിൽ മീനാക്ഷി മേമുദം ദേഹി എന്ന കൃതികൾക്കാം ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Flute Recital by K.S. Gopalakrishnan. He is accompanied on the violin by A.L. Manjula Rajesh. On the Mridangam by Mavelikira R.V. Rajesh. And on the Ghatam by Thiruvananthapuram V. Karthikeyan. K.S. Gopalakrishnan concludes his Carnatic Classical Flute Recital with a composition of Muthuswami Deekshithar, Meenakshi Memudam Dehi, in the rag Purvi Kalyani, set to Aditaal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കെ എസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ by K.S. Gopalakrishnan. Accompanying artists were A.L. Manjula Rajesh on the violin, Mavelikkara R.V. Rajesh on the mridangam, and Thiruvananthapuram V. Karthikeyan on the ghatam. This program was brought to you by Akashvani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ബിനു ചാക്കോ നേരിമംഗലത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Binu Chakko Neriamangalam. He is accompanied by M.S. Jayakumar on violin and K. Jayakrishnan on mridangam. Manasayadulo, Malayamarudaragam, Rupakathalam, Tyagarajakriti. First item of this concert is in Raga Malayamaruda, set to Rupakathala, composed by Tyagaraja. Manasayadulo.

ആടമോടി ചാരുകേശിരാഗം ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ ത്യാഗരാജ ഇൻ രാഗ ചാരുകേശി സെറ്റു ആദിതാള ആടമോടി.

മാമവസദാ വരദേ നാട്ടക്കുറിഞ്ചിരാഗം രൂപകതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ രാഗ നാട്ടക്കുറിഞ്ചി സെറ്റു രൂപകതാള കമ്പോസ്റ്റ് ബൈ സ്വാതി തിരുനാൾ. മാമവസദാ വരദേ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിനു ചാക്കോ നേര്യമംഗലത്തിന്റെ സംഗീത കച്ചേരി. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനു ചാക്കോ നേര്യമംഗലം. ഹീസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സതതം താവക ഖരഹര പ്രിയരാഗം ആദ്യ താളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് സതതം താവക ഇൻ രാഗ ഖരഹര പ്രിയ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

വിഹരമാനസ. കാപ്പിരാഗം, മിശ്രചാപ്പുതാളം, സ്വാതി തിരുനാൾ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വിഹരമാനസ ഇൻ രാഗ കാപ്പി, സെറ്റ് ടു മിശ്രചാപ്പുതാള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: ബിനുചാക്കോ നേര്യമംഗലം പാടിയ കൃതികളാണ് നിങ്ങൾ കേട്ടത്. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനുചാക്കോ നേര്യമംഗലം. ഹി വാസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 ഡി ടി എച്ച് ചാനൽ എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.